ശ്വാസാ സാങ്കനം ഭായ് തിനാധികമായി ഇതാ ധ്യാൻ തർക്കെ ബലോ ജേ പഞ്ചാ തഖ്ത സർവാത് ഗുരുദ്വാരയാ ദാ ധ്യാൻ തർക്കേ ബലോ ജേ പ്രഥമേ സർവത് ഖാലസാ ജീ കീ അർദാസ ഹൈ ജീ

നമാസ്തമങ് അകാലേ നമാസ്തമങ് കൃപാലേ നമസ്തങ് അരുപ്പേ നമസ്തങ് അനുപേ നമസ്തങ് അപേഖേ നമസ്തങ് ലേഖേ നമസ്തങ്ങ കാഹേ നമസ്തങ്ങ ജാഹേ നമസ്തങ്ങ ഗഞ്ജേ നമസ്തങ്ങ പഞ്ചേ നമസ്തങ്ങ നാമേ നമസ്തങ്ങ ഠാമേ നമസ്തങ്ങ കർമ്മങ് നമസ്തങ്ങ തർമ്മങ് നമസ്തങ്ങ നാമങ് നമസ്തങ്ങ താമങ് നമസ്തങ്ങ ജീതേ നമസ്തങ്ങ ഭീതേ നമസ്തങ്ങ ബാഹേ നമസ്തങ്ങ ഠാഹേ നമസ്തങ്ങ നീലേ നമസ്തങ്ങ രാധേ നമസ്തങ്ങ ഷേദേ നമസ്തങ്ങ ഗാധേ നമസ്തങ്ങ ഗഞ്ജേ നമസ്തങ്ങ പഞ്ജേ നമസ്തങ്ങ ഉദാരേ നമസ്തങ്ങ പാരേ നമസ്തങ്ങ സുവേഖ നമസ്തങ്ങ നേഖ നമസ്തങ്ങ ഭൂതേ നമസ്തങ്ങ ജുപേ നമസ്തന്ദ്ര കർമ്മേ നമസ്തന്ദ്ര പരമേ നമസ്തന്ദ്ര ദേശേ നമസ്തന്ദ്ര പേശേ നമസ്തന്ദ്ര നാമേ നമസ്തന്ദ്ര കാമേ നമസ്തന്ദ്ര താത്തേ നമസ്തന്ദ്ര കാത്തേ നമസ്തന്ദ്ര ദൂതേ നമസ്തങ്ങ ഭൂതേ നമസ്തങ്ങ ലോകേ നമസ്തങ്ങ ശോകേ നമസ്തന്ദ്ര താപേ നമസ്തങ്ങ താപേ നമസ്തന്ദ്ര മാനേ നമസ്തങ്ങ നിദാനേ നമസ്തങ്ങ അഗാഹേ നമസ്തങ്ങ ബാഹേ നമസ്തന്ദ്ര വർഗേ നമസ്തങ്ങ സർഗേ നമസ്തങ്ങ പ്രഭോഗേ നമസ്തങ്ങ സുജോഗേ നമസ്തങ്ങ രംഗേ നമസ്തങ്ങ പങ്കേ നമസ്തങ്ങ ഗമ്മേ നമസ്ത സരംഭേ നമസ്തങ്ങ ജലാശ്രേ നമസ്തന്ദ്ര ആശ്രേ നമസ്തങ്ങ ജാത്തേ നമസ്തങ്ങ പാത്തേ നമസ്തങ്ങ അമജ്ബേ നമസ്തസ് അജ്വയദേശംഗ ദേശേ നമസ്തങ്ങ പേശേ നമസ്തന്ദ്ര താമേ നമസ്തന്ദ്ര ഭാമേ നമോ സർവകാലേ നമോ സർവദയാലേ നമോ സർവരൂപേ നമോ സർവഭൂപേ നമോ സർവഖാപേ നമോ സർവതാപേ നമോ സർവകാലേ നമോ സർവപാലേ നമസ്തസ് ദേവ നമസ്തങ്ങ പേവ നമസ്തങ്ങ ജന്മേ നമസ്തങ്ങ സുബന്മേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവഗൗണേ നമോ സർവപൗണേ നമോ സർവരംഗേ നമോ സർവപങ്കേ നമോ കാലകാലേ നമസ്തസ് ദയാലേ നമസ്തങ്ങ ഭർണേ നമസ്തങ്ങ ഭർണേ നമസ്തങ്ങ ജരാരംഗ നമസ്തങ്ക രതാരംഗ നമോ സർവതന്ദേ നമസ്തത ബന്ദേ നമസ്തന്ദ്ര സാക്കേ നമസ്തന്ദ്ര ബാക്കേ നമസ്തങ്ങ രഹീമേ നമസ്തങ്ങ കരീമേ നമസ്തങ്ങ നന്തേ നമസ്തങ്ങ ഹന്തേ നമസ്ത സരാഗേ നമസ്തങ്ങ സുവാഗേ നമോ സർവസോഖങ് നമോ സർവപോഖങ് നമോ സർവകർത്ത നമോ സർവഹർത്ത നമോ ജോഗ ജോഗേ നമോ ഭോഗ ഭോഗേ നമോ സർവദയാലേ നമോ സർവപാലേ ചാചരീ ശാന്ത ത്വപ്രസാദ അരൂപ അനൂപ അജൂഹ പൂഹ ലേഖ പേഖ നാമ കാമ തേഹ പേഹ അജീത പീത ത്രമാന നിദാന ത്രിവർഗ സർഗ നീല അനാദ അജേഹ അജാദ അജന്മ അവർണ ഭൂത പർണ അഗാഞ്ച അപഞ്ച അചൂജ അചാഞ്ച അമീക ഫീക അതന്ത അബന്ധ നൃഭൂജ സൂജ കാല അജാല അലാഹ അജാഹ അനന്ത മഹന്ത അലീക നൃശ്രീക നൃണമ അസമ അഗമ അജമ അഭൂത അലു അഭൂത അഭൂത് അഭൂത തു അശൂത അലോക അശോക കർമ്മ പരമ ജീത പീത അബാഹ അഗാഹ അമാന നിദാന അനേക ഫിരേക ഭുജംഗ പ്രയാദ ശാന്ത നമോ സർവാനേ സമസ്തി നിദാനേ നമോ ദേവ ദേവേ അപേഖീ അപേവേ നമോ കാലകാലേ നമോ സർവപാലേ നമോ സർവഗൗണേ നമോ സർവപൗണേ അനംഗീയ നാഥേന്ദ്ര സംഗീ പരമാത്തേ നമോ ഭാന ഭാനേ നമോ മാന മാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാന ഭാനേ നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നിർത്ത നിർത്തേ നമോ നാഥ നാഥേ നമോ പാന പാനേ നമോ ബാധ ബാധേ അനംഗീയ രാമേ സമസ്തി സ്വരൂപേ പ്രഭംഗി പരമാത്തെ സമസ്തി ഭൂതേ കലങ്കം വിനാനേ കലങ്കി സ്വരൂപേ നമോ രാജരാജേശ്വം പരം രൂപേ നമോ ജോഗ ജോഗേശ്വം പരം സിദ്ധേ നമോ രാജരാജേശ്വം പരം വൃദ്ധേ നമോ ശസ്ത്രപാനേ നമോ അശ്രമാനേ നമോ പരം ജ്ഞാത നമോ ലോകമാത അപേക്ഷീയ പരമീയ ഭോഗി ഭുക്തേ നമോ ജോഗ ജോഗേശ്വരം പരം ജുഗത്തെ നമോ നിത്യനാരായണേ ക്രൂരകർമ്മേ നമോ പ്രേത അപ്രേത ദേവസ്തർമേ നമോ രോഗഹർത്ത നമോ രാഗരൂപേ നമോ ശാഹശാഹം നമോ ഭൂപൂപേ നമോ ദാന ദാനേ നമോ മാന മാനേ നമോ രോഗരോഗേ നമോ സംസനാനേ നമോ മന്ത്രമന്ത്രം നമോ ജന്ത്രജന്ത്രം നമോ ഇഷ്ടിഷ്ട നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സദനം സർവം പ്രണാശി അനുപേ രൂപേ സമസ്ത നിവാസി സദാസിദ്ധതാ ബദ്ധതാ ബൃഹത്കർത്ത അതോ ഉർദർദം അഗം ഓഗഹർത്ത പ്രം പ്രം പരമേശ്വരം പ്രോഷപാലം സദാ സർവദാസിദ്ധാതാ ദയാലം അഷേദ്ധി അപേദി അനാമങ് അകാമങ് സമസ്തോ പരാജി സമസ്തസ്താമങ് തീരാ ജോര ചാചുരി ഷന്ത് ജലേഹ തലേഹ പീത പേഹ പ്രഭൂഹ അജുഹ ദേശ പേശ ഭുജംഗ് പ്രയാ ഷന്ത് അഗാധ്യ അബാധ്യ നന്ദി സുരുഭേ നമോ സർമാനേ സമസ്തി നിദാനേ നമാസ്ത്വങ് നൃണാഥേ നമാസ്ത്വങ് പ്രമാഥേ നമാസ്ത്വങ് അഗഞ്ജേ നമാസ്ത്വങ് അപഞ്ജേ നമാസ്ത്വങ് അകാലേ നമാസ്ത്വങ് അപാലേ നമോ സർവദേശേ നമോ സർവേശേ നമോ രാജരാജേ നമോ സാജേ നമോ സാഹേ നമോ മാഹ മാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത് പ്രീതേ നമോ രോഖ രോഖേ നമോ ശോക ശോകേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവീതം നമോ സർവജ്ഞാനം നമോ പരമതാനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശ്യം നമോ സർവകൃശ്യം നമോ സർവരംഗേതൃഭംഗീയ രംഗേ നമോ ജീവ ജീവം നമോ ബീജ ബിജയ ഹിജേ ബിജയ സമസം പ്രസിജേ കൃപാലം സ്വരൂപേ കുക്രമം പ്രണാസി സദാ സർവദാ ഹൃദ് സരഹൃദ് സിദ്ധം നിവാസി ചർപ്പട ശാന്ത ത്വപ്രസാദ് അമൃത് കർമ്മേ അമൃത് അമൃത് കർമ്മേ അമൃത് തർമ്മേ അഖാല ജോഗയാ ചാല ഭോഗയാ ചാല രാജയ അടാല സാജേ അഖാല തർമ്മങ് അല്ലാകർമ്മം സർവം ദാതാ സർവം ജ്ഞാതാ സർവം പാനേ സർവം മാനേ സർവം പ്രാണം സർവം തരാനം
सर्वं भुक्ता सर्वं जुक्ता सर्वं देवं सर्वं पेवं सर्वं काले सर्वं पाले रुवाल शंद त्व प्रसाद आदुरुपनाथमूर्त अजोन पुरख पार सर्वान्तरमान देव पेवादुदार सर्वपालक सर्वकालक सर्वगोपन काल जतर तथा विराज अवधूत रूपरे साल नाम ठामना जात जाकर उभरंग न रेख आद पुरख उदार मूर्त अजोन आद अशेख देश और न पेश जाकर उपरेख न राग जतर ततर दिशा विशा होय फैल्यव अनुराग नाम काम विहीन पेख ताम न जाय सर्वान सर्वतर मांस दय मानता है एक मूर्त अनेक दर्शन की नृप अनेक खेल खेल अखेल खेलन अंत को फिर एक दे पेव न जा निज वेद और कथेब रूपरंग न जात पासो जानी के जेवतात्मा आत्मा